0: கதைகள் நம்மை சிரிக்க வைக்கும், சிந்திக்க வைக்கும், வாழ்வை மாற்ற வைக்கும். அது மட்டுமா, பாஷைகள் பலவிருந்தாலும் இந்தியா ஒன்றே என்பதற்கு இணங்க ஒரு மலையாள கதையை கூற வந்திருக்கிறார் அபிஷா வில்ஃபிரட்.
1: രാജകുമാരനായ കഥ. പണ്ട് ചൈനയിൽ ഒരു രാജാവുണ്ടായിരുന്നു. വളരെ നല്ലവനായ മിടുക്കനായ ഒരു രാജാവ്. അദ്ദേഹത്തിന് വലിയ ഒരു സങ്കടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. രാജാവിന്റെ കാലശേഷം രാജ്യം പിന്നെ ആരാണ് നോക്കുന്നത്, ആരാണ് ഭരിക്കുന്നത്? ഇതാലോചിച്ച് വലിയ വിഷമമായിരുന്നു. അദ്ദേഹത്തിന് വയസ്സായി തുടങ്ങി. ഇനി ഉടൻ തന്നെ യുവരാജാവിനെ കണ്ടെത്തണം. തന്റെ രാജ്യത്തെ മിടുക്കരായ കുട്ടികളിൽ നിന്നും ഒരു കുട്ടിയെ ദത്തെടുക്കാം. അവനെ ഭാവി രാജാവായി വളർത്തിയെടുക്കാം. അതിനുവേണ്ടി ആ നാട്ടിലെ കുട്ടികളോടെല്ലാം പിറ്റേ ദിവസം രാജകൊട്ടാരത്തിൽ എത്തിച്ചേരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ കൂട്ടത്തിൽ ഇൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ രാജാവ് അവരെ കാണാനായി വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ എത്തിയല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ചെടിയുടെ വിത്ത് സമ്മാനിക്കും. ഈ വിത്തിനെ ശ്രദ്ധാപൂർവം പരിപാലിക്കണം. ഒരു വർഷം കഴിയുമ്പോൾ ആ വിത്തിൽ നിന്ന് മുളച്ചു വന്ന ചെടിയുമായി നിങ്ങൾ എന്നെ കാണാനായി ഇവിടെ എത്തണം. കുട്ടികളെല്ലാവരും വിത്തുകളുമായി തങ്ങളുടെ വീടുകളിലേക്ക് പോയി. എല്ലാവരും വിത്തുകൾ നട്ടു. ഇന്നും വളരെ ശ്രദ്ധാപൂർവം ഒരു ചെടിച്ചട്ടിയിൽ വിത്ത് നട്ടു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. വിത്ത് മുളച്ചു വരാൻ കാത്തിരുന്നു. എന്നാൽ ഇന്നിന്റെ വിത്ത് മുളച്ചില്ല. ആകെ സങ്കടമായി. എന്നാലും എന്തുകൊണ്ടാണ് ഈ വിത്ത് മുളയ്ക്കാത്തത്? മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടു. ഒരു കാര്യവും ഉണ്ടായില്ല. ഇന്നിന്റെ വിത്ത് മുളച്ചതേയില്ല. എന്നാൽ മറ്റു കുട്ടികൾ നട്ട വിത്തുകൾ മുളച്ച് വളരാൻ തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞു. രാജാവിനെ കാണേണ്ട സമയമായി. ചെടിച്ചട്ടുകളുമായി കുട്ടികൾ രാജകൊട്ടാരത്തിലേക്ക് പോയി. അവരുടെയൊക്കെ ചെടിയിൽ മനോഹരമായ പൂക്കൾ വിടർന്നു നിൽക്കുന്നു. എന്നാൽ ഇൻ ഒഴിഞ്ഞ ചെടിച്ചട്ടിയുമായി തല താഴ്ത്തി നിന്നു. അപ്പോഴേക്കും രാജാവ് കുട്ടികളെയും ചെടിച്ചട്ടികളെയും നോക്കി. ഇന്നിന്റെ ഒഴിഞ്ഞ ചെടിച്ചട്ടിയും ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, വളരെ മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ ചെടികളും പൂക്കളും കാണാൻ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒഴിഞ്ഞ ചെടിച്ചട്ടിയാണ്. കുട്ടി ഇവിടെ വരൂ എന്ന് രാജാവ് പറഞ്ഞു. ഇൻ ലേശം ഭയത്തോടെ ചെന്നു. അദ്ദേഹം ഇന്നിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, കുട്ടികളെ, ഈ വിത്തുകളെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒന്നറിയാം, ഇതൊന്നും ഞാൻ തന്ന വിത്തുകളായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് തന്ന വിത്തുകൾ കേടുവന്നവയും ചീത്തയായതും ആയിരുന്നു. അതൊരിക്കലും മുളക്കില്ല. ഈ ഒഴിഞ്ഞ ചെടിച്ചട്ടിയിൽ മാത്രമാണ് ഞാൻ തന്ന വിത്തുള്ളത്. എന്താണ് പേര് എന്ന് ഇന്നിനോട് ചോദിച്ചു. ഇൻ അവൻ പറഞ്ഞു, ഇന്നിനെ ഞാൻ ഭാവി രാജാവാകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു മനുഷ്യനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് സത്യസന്ധത. സത്യസന്ധനായ ഒരാളാണ് രാജാവാകാൻ ഏറ്റവും അനുയോജ്യൻ. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ സത്യസന്ധനായ ഇന്നിനെ ഭാവി രാജാവാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒഴിഞ്ഞ ചെടിച്ചട്ടിയുമായി പോയി ഇൻ രാജാവായി.